0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി രാജം അയ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ആദ്യം ആനന്ദ ഭൈരവി രാഗത്തിൽ വർണ്ണം കേൾക്കാം, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by B. Rajam Iyer. He's accompanied on the violin by B. Shashikumar and on the mridangam by T. V. Gopalakrishnan. He begins his vocal recital with a varnam in the rag Anandabhairavi, set to Aditaal.

0: ആനന്ദ ഭൈരവി രാഗത്തിൽ വർണ്ണമാണ് കേട്ടത്, ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ വർണ്ണം ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച തുളസി ദള എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മായാമാളവ ഗൗള രൂപക താളം.
1: കണ്ടിന്യൂ ഹിസ് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, തുളസി ദള ഇൻ ദ രാഗ് മായാമാളവ ഗൗള സെറ്റ് ടു രൂപക താൾ.

0: അമാളവ ഗൗള രൂപകതാളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. തുളസീദള ഇന്ദ്രാഗ് മായാമാളവ ഗൗള സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച രാമചന്ദ്രസ്യ ദാസോഹം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധർമ്മവതി ആദിതാളം.
1: നൌ ലിസൺ ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ രാമചന്ദ്രസ്യ ദാസോഹം ഇന്ദ്രാഗ് ധർമ്മവതി സെറ്റ് ടു ആദിതാൾ.

0: രാമചന്ദ്രസ്യ ദാസോഹം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധർമ്മവതി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, രാമചന്ദ്രസ്യ ദാസോഹം. ഇൻ ദ രാഗ് ധർമ്മവതി സെറ്റ് ടു ആദിതാൾ.

0: അകം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി രാജം അയ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മന്ധരധാര എന്ന് തുടങ്ങുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, തിശ്രജാതി, ത്രിപുടതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by B. Rajam Iyer. He's accompanied on the violin by B. Shashi Kumar and on the mridangam by T. V. Gopalakrishnan. Now listen to a composition of Maharaja Swati Tirunal, Mandara Dhara, in the rag Todi, set to Tishrajadi Tributal.

0: മന്ദരധര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, തിശ്രജാതി ത്രിപുടതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. മന്ദരധര ഇൻ ദ രാഗ് തോടി സെറ്റ് ടു തിശ്രജാതി ത്രിപുടതാൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച അലർശര പരിതാപം എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രാഗം സുരുട്ടി, മിശ്രജാപ താളം.
1: ബി രാജമയ്യർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു മിശ്രജാപ താൾ.

0: അലർശര പരിതാപം എന്ന മഹാരാജ സ്വാതി തിരുനാൾ പദമാണ് കേട്ടത്. രാഗം സുരുട്ടി, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇന്റെ രാഗ് സുരുട്ടി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി രാജം അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ബി രാജം അയ്യർ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ ആൻഡ് ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ചന്ദ്രിക ഗോപിനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ വിശ്വനാഥൻ, മൃദംഗം ശ്രീ കുട്ടംപേരൂർ അനീഷ് കുമാർ, ഖടം ആലപ്പുഴ ജി മനോഹർ. ആദ്യം ഹംസനാദം രാഗത്തിൽ പരമപാവന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മഹാകവി കുട്ടമത്ത് രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Chandrika Gopinath. She is accompanied on the violin by K. Vishwanathan, on the mridangam by Shri Kuttamperur Anish Kumar, and on the khadam by Alapura G. Manohar. She begins her vocal recital with Paramapavana, a composition by Mahakavi Kuttamatta, in the rag Hamsanadam, set to Aditala.

0: മഹാകവി കുട്ടമത്ത് രചിച്ച പരമപാവന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസനാദം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പരമപാവന, എ കോമ്പോസിഷൻ ബൈ മഹാകവി കുട്ടമത്ത് ഇൻ ദ രാഗ് ഹംസനാദം, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ധർമ്മവതി രാഗത്തിൽ ഭജനസേയറാദ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മൈസൂർ വാസുദേവാചാർ, കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ മൈസൂർ വാസുദേവാചാർ. ഭജന സേയറാദ ഇൻ ദ രാഗ് ധർമ്മവതി, സെറ്റ് ടു രൂപകതാൾ.

0: മൈസൂർ വാസുദേവാചാർ രചിച്ച ഭജനസേയറാധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധർമ്മവതി, രൂപക താളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ മൈസൂർ വാസുദേവാചാർ. ഭജനസേയറാധ എന്റെ രാഗ് ധർമ്മവതി, സെറ്റ് ടു രൂപക് താൾ.
0: ഇനി അന്നപൂർണേ വിശാലാക്ഷി എന്ന കീർത്തനം കേൾക്കാം. രാഗം സാമ, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ. അന്നപൂർണേ വിശാലാക്ഷി, എന്റെ രാഗ് സാമ, സെറ്റു ആദിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അന്നപൂർണേ വിശാലാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാമ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ. അന്നപൂർണേ വിശാലാക്ഷി ഇൻ ദ രാഗ് സാമ സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ചന്ദ്രിക ഗോപിനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കെ വിശ്വനാഥൻ വയലിൻ, ശ്രീ കുട്ടമ്പേരൂർ അനീഷ് കുമാർ മൃദംഗം, ആലപ്പുഴ ജി മനോഹർ ഖടം. ഇനി ഹനുമത്തോടി രാഗത്തിൽ എമി ജയസീതേ എന്ന കീർത്തനം കേൾക്കാം. മിശ്രജാപ്പ് താളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, Anytime Indian Music. You are listening to a Carnatic vocal recital by Shrimati Chandrika Gopinath. She is accompanied on the violin by K. Vishwanathan, on the Mridangam by Shri Kuttamberur Anish Kumar, and on the Khadam by Alapura G. Manohar. She continues her vocal recital with Amy J. Sithe, a composition by Saint Tyagaraja, in the rag Hanumatodi, set to Mishra Chaptal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഏമി ജേസിദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ഏമി ജേസിദേ, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി വകലാടി എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം.
1: ഷി കൺക്ലൂഡ്സ് എ വോക്കൽ റിസൈറ്റൽ വിത്ത് എ ജാവലി, വകലാടി, ഇൻ ദ രാഗ് ബിഹാഗ്, set to Rupak Taal.

0: വകലാടി എന്ന ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാഗ്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ജാവലി. വകലാടി ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക് താൾ.
0: ഇതുവരെ കേട്ടത് ശ്രീമതി ചന്ദ്രിക ഗോപിനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വിശ്വനാഥൻ. മൃദംഗം ശ്രീ കുട്ടമ്പേരൂർ അനീഷ് കുമാർ. ഖടം ആലപ്പുഴ ജി മനോഹർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി ചന്ദ്രിക ഗോപിനാഥ്. ഷി വാസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ കെ വിശ്വനാഥൻ, ഓൺ ദ മൃദംഗം ബൈ ശ്രീ കുട്ടമ്പേരൂർ അനീഷ് കുമാർ, ആൻഡ് ഓൺ ദ ഖടം ബൈ ആലപ്പുഴ ജി മനോഹർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. For Ragam 24/7 DTH, anytime Indian music.

ഇനി ശ്രീമാതൃഭൂതം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കന്നഡ രാഗം മിശ്ര ചാപ്പുതാളം. ലിസൺ നൗ ടു ശ്രീമാതൃഭൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് കന്നഡ സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: M. K. ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. Now we bring you a vocal recital by M. K. ശങ്കരൻ നമ്പൂതിരി. He recites സുബ്രഹ്മണ്യ ഭാരതിയർ കൃതീസ്. He is accompanied by മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം. ജയതി ജയതി ഭാരത മാത. ഖമാസ് രാഗം, ആദിതാളം, തിശ്ര നട. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ജയതി ജയതി ഭാരത മാത. രാഗ ഖമാസ് സെറ്റ് ടു ആദിതാള തിശ്ര നട.

ഭാരസമുദായം വാഴ്ക്കവേ, തിലങ്ക് രാഗം, ആദിതാളം, തിശ്രനട. നെക്സ്റ്റ് ഐറ്റം ഇസ് ഭാരത സമുദായം വാഴ്ക്കവേ, ഇൻ രാഗ തിലങ്ക് സെറ്റു ആദിതാ തിശ്രനട.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തലക്കകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹീസ് അക്കമനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം. പാരിക്കുള്ള ഈ നല്ല നാട്, ജോൺപുരി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ജോൺപുരി രാഗ സെറ്റ് ടു ആദിതാള. പാരിക്കുള്ള ഈ നല്ല നാട്.

നിന്നയേ രതി എൻട്രോ, ഭാഗ്യശ്രീ രാഗം രൂപകതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് എൻ ഭാഗ്യശ്രീ രാഗ നിന്നയേ രതി എൻട്രോ സെറ്റു രൂപകതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടെയ്നിംഗ് സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതീസ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.